0: ശേഷനെ ചന്ദ്രഹാസ
1: ഭാരി ഉല്ലാസോട് മാറു പറന്നുള്ള നിനാണ് ഉടാത്ത അതെട്ട് തീത് ഞാൻ മോക്യമത്തിന് അന്ത് ആ എന്ന മോക്യത് ഈലാ ഒട്ടട്ടായ ആണ്ട ദാദ മൽപ്പുന പനു
0: ദാദാണ്ട്
1: കേശിനി നിന്നല എന്നല മതുമെന്ന വിചാരത ബഗ്ഗെ ഇല്ലടെ പോതു അയ്യട പണ്ടേ അയ്യ പണ്ടിന പാത്തര ദാദ ഗൊത്തുണ്ട കേശിനി ഏറു അരസുന മകളു അപ്പക ഭൂമിയുടെ ഒത്തുടു അക്കസകുലാകര തൂപ്പന അഞ്ചാന്ത് പണ്ടേ ദായകി ഈ പാത്തര എങ്ക് അർത്ഥായി ഉൻപിന ഒനസുത കങ്കണകു സംഖമസന പാടുവ നാക്കേണ്ടരു ആ സംഖമസനടു എങ്കലാ പാലുണ്ടുകേ ആ അയ്യക്കലാ പാലുണ്ടുകേ മന്ത്രി ആദു സ്വാമി നിഷ്ഠടു താരമാർദ മണ്ണുടെ ഇത്തിനക്കുളു നമ അപ്പക നമവാലു ആ കേശിനി വാലു അവ നങ്ക് സമ കൂർത്തു പർപ്പുജി മക അഞ്ചാത് എങ്ക മനസുണ്ടു അണ്ട അയ്യന പാതര മീരര എങ്ക് സാധ്യന പനു കേശിനി
0: ചന്ദ്രഹാസ
1: ഐക്കാത് പനന്തുള്ളേ ദാ എന്ന മിത്ത് ദീന മോക്കെ നമ്മ ഉടലോട് താങ്കിത്തിന ആ ആസേനു ഈ ഉടടു എന്ന ആസല മണ്ണ് പാലാതു പോണു ദാ ഈ ഹട്ട മൽത്തന്താണ്ട അയ്യർദ് എന്നു ദൂര മൽപ്പുന ദോഷതയ്യാപ്പ കേശിനി അച്ചാ

0: നിഖിൽ കേനുന്ദുള്ളരെ റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുള്ളു കാര്യക്രമകു നിഖിലകു മാത്രികില മോക്കിതിഞ്ചി സൊൽമെല്ലു. ഇനിത്തെ ഈ കാര്യക്രമട് കെ.വി. ഷെട്ടി രചന മൽത്തിന സുരേഷ് ജോഡുകല്ലു അർണ നിർദ്ദേശനദ തുളുവെരെ ഉടലു ജോഡുകല്ലു മൊക്കുലു നടപ്പാതു കൊർപ്പിന നാടക ഗഗ്ഗര.
1: വക്രതുണ്ട മഹാകായ കോടി സൂര്യ

0: ശേഷനെ ചന്ദ്രഹാസ
1: ഭാരി ഉല്ലാസോട് മാറു വരന്നുള്ള നീനു ഉടാത്ത അതെട്ട് തീതു ഞാനും ഓക്കെ മൗത്തനി അന്ത് ആ എന്ന ഓക്കെക്ക് ഈലാ ഒട്ടട്ടായ ആണ്ട ദാദ മൽപ്പുന പനു
0: ദാദാണ്ട്
1: കേശിനി നിന്നല എന്നല മതമത വിചാരത ബഗ്ഗെ ഇല്ലടെ പോതു അയ്യട പണ്ടേ അയ്യ പണ്ടിന പാത്തര ദാദ ഗൊത്തുണ്ട കേശിനി ഏറു അരസുന മകളു അപ്പക ഭൂമിടെ ഒത്തുടു അക്കസകുലാകര തൂപ്പന അഞ്ചാന്ത് പണ്ടേരു ದಾಯಗೆ ಈ ಪಾತೆರ ಎಂಕು ಅರ್ಥ ಆಯ್ತಿ ಉನ್ಪಿನ ಒನಸುದ ಕಂಗಣಗು ಸಂಕಮಸನ ಪಾಡುವ ನಾ ಕೇಂಡರು ಆ ಸಂಕಮಸನಡು ಎಂಕಲ ಪಾಲುಂಡುಗೆ ಆ ಅಯ್ಯಕ್ಲ ಪಾಲುಂಡುಗೆ ಮಂತ್ರಿ ಆದು ಸ್ವಾಮಿ ನಿಷ್ಠೆಡು ತಾರೆ ಮಾರ್ದ ಮನ್ನಡು ಇತ್ತಿನಕುಲು ನಮ ಅಪಗ ನಮ ವಾಲು ಆ ಕೇಶಿನಿ ವಾಲು ಅವು ನಂಕು ಸಮ ಕೂಡ್ತು ಪರ್ಪುಜಿ ಮಗ അഞ്ചാത് എങ്ക മനസ്സുണ്ടു അണ്ട അയ്യന പാത്തര മീരര എങ്ക സാധ്യന പനി കേശിനി
0: ചന്ദ്രഹാസ
1: ഐ കാത് പനന്തുള്ള എന്ന മിത്ത് ദീന മോക്കെ